0: ഒരു മോഡം ആഡ് ചെയ്യാം ഇപ്പോ. Frank 2005932.
1: 9.
0: Remember the
1: astronomer? Do you have anybody coming to
0: Nine Charles 6.